0: വാലാടിനു പോയുണ്ട് അവൻ ഈ കച്ചറണ്ടിൽ ബുദ്ധ പോകുക അല്ല മണക്ക്
1: എല്ലാ കാലമയും കാലക്കേറ്റി
2: മായി മായി ഒമ്മ ഭാര്യയില്ലേ നോട്ടി രമേശ് എന്നായിട്ട് തിരിച്ചു തിരിച്ചു വന്നിട്ടുണ്ട് അയ്യോ നട കുഞ്ഞിക്ക് എന്നായിട്ട് ഓ ദേവരേ
1: ഓ നാട അമ്മ എന്ത് അപകേഷനെ കളപിടിച്ചിട്ട് സോറി കള്ളന് ഇസക മജാ കിട്ടുന്നത് നാക്ക് എന്തേ കൊത്തായി ഇത് നാ മുണ്ടനെ കുളിച്ചില്ല കുസി ദമ്പ കുസി കുസി എന്നാങ്ക കൊത്താമ നിങ്ങ മായും മയമോളും ഏച്ചക്ക് ഒതരമേലെ വിളിച്ചു ആണ്ട കുസി ഏ നീ മുണ്ട തിരുമൂടി കവിയ നോട്ട് നട മനസ്സിൽ എന്തെല്ലാം ഉണ്ട് ആ തീര കണ്ടിതു പുതപ്പ് കഥ പോയി നാക്ക് സമാധാന ആപ്പല
2: രമേശ ചെന്ന മുണ്ട തീര് നീ എന്തോണിയ മായര മീത എന്നെ എണ്ണിച്ചെങ്കി നാക്ക് ഖുഷി ആപ്പല
1: കവിയ അന്ത് നിന്നട മായന അല്ല നാട അമ്മ പുട്ട് കുഴപ്പമില്ല മുടി നിന്നട അമ്മ ഏച്ചക്ക് നമ്പല തീന്തണ്ട് ഉള്ളിയാന്തണ്ട് നാക്ക് ഷായിത്തേ കൊത്തുണ്ട് കവ്യ ഹസുന എന്താകണ ഈ വിഷയത്തിൽ നാട കൂട കുടിയാണല്ല കവ്യ അല്ല
3: മനസ്സിക്ക് വേദനാക്കുന്നു എല്ലാ ദുഃഖത്തിനെ മുച്ചി വെച്ചുണ്ട് നീനേ നമ്പല തിന്നുണ്ട് കാവ്യ നീ നേരായത് കുടുകൾ വെരി വെരി കുടുകൾ മനസ്സിക്ക് നേട അമ്മ
2: ഉണ്ടല്ലോ മുണ്ടത്തീര് നീ എന്നെങ്കിലും കളി
3: എക്കുനട കൊതിരമ്മൻ തന്റെ ഉറത്ത് പേച്ചിട്ട് ശാകിന് ദേവത്ത് ദേവത്ത് അച്ഛൻ കാവ്യന മേലെ അമ്മക്ക് ചെടി ആ ചെടി എന്നെങ്കിൽ എണ്ണമ്മ എന്നെങ്കിൽ എണ്ണ അവനോട് ചെങ്കി ഇന്നാകണ നീക്ക് തിരിച്ച് തക്ക് വരുന്നവളല്ല നാക്ക് കൊത്തപ്പ മിഞ്ഞ നങ്ങ മൂന്നാളെ ഈ മനലിഞ്ച് പപ്പ് ഒക്കെ നാട് കോപത്തിന കൊതിര കുഞ്ഞി ഒക്കെ അനേട വീട്ടിൽ ചെന്നകനാണ് കാവ്യന്റെ കൂടെ കാട്ടുന്നത് നടത്തപ്പ വേണ്ടമ്മ നടത്തപ്പ അവ അവിടെ താമന സംശയ എല്ലാം വിട്ടിട്ട് പറഞ്ഞത് ആരും നമ്പിയത് എല്ലാരും കൂടി എന്റെ ഓമ്മലെ തിരുത്തി നിന്നക അവിടെ പാട് എന്നാക്കു ഇന്നെ ചെങ്കി മനെ ഒക്കെ തന്റെ സ്വന്തം മനന്താക്കുക നീ ഇതിനെ കേനാ മാടില്ലല്ലമ്മ നിങ്ങ പൊന്നളെ ഇന്നലെ മൂടുകാക്ക തന്നെ കളിച്ചേക്ക നിങ്ങളുടെ മോളിയ ബാക്കി പോലും ചായത്തേരുണ്ട് അതിന്റെ വടികളെ ചായത്തേ നോക്കിയുണ്ട് അതേ നിങ്ങളുടെ മോങ്കൊരു പൊണ്ണ് ബന്ധക അവളെ താണ്ടൊരു മോട മാതിരി നോട്ടോക്കി ആപ്പില നിങ്ങ നരമനെ കെപ്പുക്കണേ തരാമന കാളകുടി പറഞ്ഞല്ല അവന്റെ നേരന ബേജര എന്ത് നിങ്ങ കൊത്തുണ്ട പാപ്പ അവന്റെ നമ്പല എന്ത് നാക്കു കൊത്തുണ്ട് നാക്കു കൊത്തുണ്ട് അവന്റെ മനയിലോ മായ്മയുടെ വലിച്ചു കളി മനസ്സിലെ നമ്പല താരെ കേപ്പ് ആ നമ്പലത്തെ അവൻ കാട് കുടിപ്പി നിങ്ങളും നിങ്ങളെ അർത്ഥമാടി ബദലാകത്തെ പോയി